0: ഇതാ നടന്നു.
1: അനൗട്ട് അഭിതാവുന്നു,
0: നിരാശാവുന്നു, ഖുശി നവുന്നു.
1: പുനീ കുരാമാ ദുബികാവുന്നു, വാ ദുഃഖിനു.
0: ദേ സമു വാ അനുഭവി പുട്ടി കാണു.
1: ദൈനിക കാര്യഹരു കുരാവന നസപ്നു.
0: ചട്ടപട്ടി ഹുനു, തിച്ചിട് പസിനാവുന്നു.
1: മാർനി സോചാവുന്നു, വാ മാർനി പ്രയാസ് കൊണ്ണു.
0: ഇപ്പോ ഹുനു, തഥാ ചിത്രി ഹുനു, മൺപാവുന്നു.
1: ഖാനാ മരുചി നഹുനു, യൗടി കുരാ ദോഹരേ രാണു, മാനസിക സ്വാസ്ഥ്യ കാ സമസ്യ, വാ ലക്ഷണ ഹുനു.
0: തിസ്ഥാ ലക്ഷണ ദിഹിയെ, തത്കാൽ ചികിത്സക സംഗ പരാമർശ കരു. ബിരാമിനായി അവസര പ്രണാവും. विवाहका लागि गरेको दुवैको स्वागत हो.
1: राम्रो जोडी छ, दुवै जना पढे लेख्छन् र आफ्नो खुट्टामा उभिन सक्छ.
0: यस्तो खुसीको बेला छ, उनीहरूलाई सँगै सन्तीको फोटो लिनु परेन.
1: किन छिट केटाकेटी सबैको सामेल छिटौ न.
0: हामी केटी पक्षले केही उपाय गरिदो दिनु पर्ला. हजुर,
1: यो दाइजोको कुरा चाहिँ नगर. तपाईँको यस्तो सुशील छोरी हामी दुवै हुँदैछ. यो भन्दा ठुलो उपाय अरू के हुन सक्छ? आजको जमानामा पनि दाइजोको कुरा गर्ने हो, यो त गैर कानुनी साबित हुन्छ.

0: ഇതിന് കഴിവുകൾ കുറച്ച് സംസ്ഥാന വിദ്യാലയങ്ങൾ യുണൈറ്റഡ് പബ്ലിക് സ്കൂൾ, ഗ്രാസ്കറി അക്കാഡമിക് പബ്ലിക് സ്കൂൾ, ബാൽജ്യോതി മാധ്യമിക് വിദ്യാലയ തക്കുന്ന മാതൃഭൂമി മാധ്യമ പള്ളിയുടെ സൂചനമാക്കി
1: ശിക്ഷാസ്ഥാപനം